ഞാനാക്ക് എന്റെ മന്നായി നെൽവി സമ്പന്നനെ കാണോ ഈ ഒൾ മൈസമ്പുളോ.